ഇടയിൽ ഒരു കഠിനമാണ് ഒരു സുലളമേ, ഒരു ഭയങ്കരമാണ് വേദനയിൽ പാത. ഉലകത്തിലെ ഏൻ വാൾഗ്രോ, ഏൻ ഇപ്പിടിപ്പെട്ട പ്രശ്നകൾ, ഏൻ ഇപ്പിടിയ ഇളം പ്രായത്തിലെ ഇപ്പിടിപ്പെട്ട അവമാനങ്ങൾ എന്ന് ചൊല്ലി ഞാൻ കത്തുടിയ സമൂഹത്തിലെ കണ്ണീർ വടിച്ചു കൊണ്ടിരുന്നേ. എനക്ക് ഉദവി ചെയ്യ യാർ എന്നോട് കൂടെ നിൽക്ക പോകുന്നാർകൾ എന്ന് ചൊല്ലി ഞാൻ എൻ ഉള്ളത്തിലെ ഞാൻ കണ്ണീരോട് കൂടെ കീബോർഡ് വാസിച്ചു കൊണ്ടേ കത്തരെ ആരാധിച്ചു കൊണ്ടിരുന്ന പോലെ കത്തരെ എനക്കൊരു പാടലെ കൊടുത്ത എൻ അടയ്ക്കലമേ എൻ ആറുതലേ ഉമ്മയേ നാൻ തേടി ഓടി വന്നേ എങ്കര പാടൽ ദൈവപ്രസന്നത്തോട് എന്ന പാടലിനോട് കൂടെ കേളുങ്കൽ. ഉടയ്ക്കപ്പെട്ട നിലയിലിരിക്കുന്ന സഹോദരനെ സഹോദരിയെ കത്തർ ഉന്നെ ആറുതൽ പെടുത്ത വല്ലമയുള്ള ദേവനായിരിക്കാം.